നേത്ര പറഞ്ഞ അസുർഗ അനീല ഹ അനാദ ഹ അജേ ഹ അജാദ ഹ ജന്മ ഹ ബർണ ഹ ഭൂത ഹ പർണ ഹ ഗഞ്ച ഹ പഞ്ച ഹ ചൂട് ഹ ചഞ്ച ഹ മീക് ഹ റഫീക് ഹ തന്ത ഹ ബന്ദ ഹ നിർബൂജ ഹ അസൂജ ഹ അകാര ഹ അജാല ഹ അല്ലാഹ ഹ അജാഹ ഹ അനന്ത ഹ മഹന്ത ഹ അലീക് ഹ നിർശ്രീക് ഹ നിർലംബ ഹ അസംഭ ഹ അഗമ്യ ഹ അജമ്യ ഹ ഭൂത ഹ ചൂട് ഹ